0: വ്യക്തമാക്കിയാൽ നവേ തിസ്സട വില മാണവ അപദ്രവ്യ മലപഹ കീളകിയ മലപഹ പാവിച്ചുകള ഇസ്രഹട്ട് കോൺക്രീറ്റുകളുടെ വെടിയ ഹൊന്ന് ഹയ്യ ഹത്തിയ തീയന് കോൺക്രീറ്റ് സിമെന്റ് കഥന്റെയാണോ ോകേമ വട്ടനാക മധ്യ മോണിക്ക മാനവ അപദ്രവ്യ മല അപദ്രവ്യ ഭാവിതകളില സാമ്പ്രദായിക കോൺക്രീറ്റ് വേൾഡ് സീട്ട് 42 ഇത് വലിയ ശക്തിമത് കീഴക്കീനോ മേ വിദ്യാജ്ഞോ ആകിന് തീയനോ മണിപ്പാൽ മണിപ്പാൽ വിശ്വവിദ്യാലയ സിവിൽ എഞ്ചിനീയറു രഘുവേഷ് തിവാരി തുളു പരേഷുകെ മേഘ ആകത്തി ഇവളക്കിനോ പ്രതികാരക മധ്യസ്ഥാന വലിൻ ലബാഗത്ത് മലദ്രവ്യ ഓക്സിജൻ രഹിതവ ഉണുസും കല്ല ബയോചാർ കല്ലോ കീഴക്കിയാണ് മേഘ ഹരി ഇങ്ങനെ കാർബൺ ബഹുല സിഹിൻ കുടുംബവട പാത്കന്ന് ബയോചാർ കന്നോക്കിയാണ് സാമ്പ്രദായിക സിമെന്തിയൻ 10 മേ അപദ്രവ്യ പാതക ബയോചാർ മകിൻ വിസ്ഥാപനീ കന്നു ദിന അണുവിക കാലയ ഹരി ഗോളീയ സിമെന്റ് നിഷ്പാദനയ്ക്കാണ് ലോകീയ സമസ്ത കാർബൺ ഡയോക്സൈഡ് വിമോചനൻ സീട്ട് 7 അത്ര പ്രമാണ സദാ വകക്കി വയ്യുത്തുയക്കീലക്കിയാണ് ദണ്ടി പരിസര ഹാനിയാ കെന്നോലുമേ സിമെന്തി നിഷ്പാദനം ഇരി അന്ന് ദമ്പലന്ന് ഏക തമായി ഏകട ഹേതു വിശദ ഭാഗ്യ തീരെ തമായി പ്രതിചാക്രീകരണത് മാനവ അപദ്രവ്യം ഏമക്കോ മനസ്സനെ തവടിയ സർലകളില അന്തിമയാണ് മാനവ അപദ്രവ്യം
1: മാനവ അപദ്രവ്യ
0: സിമെന്റ് വിധിയുടെ ഭാവിച്ചിരിക്കുന്ന ദിവസ
1: വെടിയായിട്ട്
0: മഹാനഗരസഭാ അപദ്രവ്യ
1: ബാരക്കിരിയും
0: ഏവേ കഥാകളില ടെൻഡർ ദാലഹം സിമെന്റ് നിഷ്പാദനം ലുണു സഹിത പരിസര ബലം സിമെന്റ് ഫാക്ടറി നടുതായി കാബനിക പോകുന്ന കഥാവട ആയിക്കോത്
1: അറിഞ്ഞ
0: സിമെന്തിയോലിൻ കാബൺ വിമോചനയുടെ ഹാനിയാക് വീണോ ഇതോടെ ഏക്കട്ടെ മേക്കിയന ഓപ്ഷനെ ഗെയിനോ അറെ റസായനിക പോകുന്ന പാവിച്ചിക്കുന്ന കൂട്ടായി കാബനിക പോകുന്ന കഥ എന്നോട്ടായി മതകത് ഏക്കട്ടെ ഉണ്ട് പെണലകാലി പാകിസ്ഥാൻ
1: വ്യാപാരി
0: ഇന്നോ ഏകുലത്തെ ഹാപ്പിന്ന് വേ ലോയത് കരണ് വേവ ഹറി പുലുവണ്ണം കല്ല പെണ്ണും കീഴ കൗറാരി ചലഞ്ച് കിട്ടുന്നാണ് ഈ ഒഹൂട്ട് ഹോയായിട്ട് ഈ തണുത്തുറോളിനു തരണ്ട ഓമേ ലോക്കി വന്നെ ലോക്കി ദിവുണ്ടാട്ടുകൾ പുലുവങ്ങത്തി മെഹേമ
1: കൗറുവാരി
0: മെഹ കൗറുവാരി ഹദാണ്ട് കണ്ടു പൊളിത്തീൻ ബാഗ് അത്ര കറിയാണ് ലൺസീറ്റ് അത്ര കറിയാണ് ബരി നേത് ലോകയാക്കി ലൺസീറ്റ് അത്ര കറാണ് കൗർഹാരി മാധ്യ സാഗച്ചാത്തിയിൽ അപ്പൊ ഇക്കട്ടെ മേ ദിവസം നാം പട്ടാങ്കമുക്കുവാ ഏ മനുഷ്യട്ട് നേത് റട്ടേ നെത്തി ചോദനാണകൾ ഏ മനുഷ്യക്ക് മൊറാൾ കാരണം അറെ വാണ് മതകായോ കിരിപിടി സംബന്ധ വോയിസ് കട്ടി പോയിട്ട് ഹേമ ആഹാര സംബന്ധ പി എച്ച് ഐ മാത്രം കാലുള്ള ഹേമൂണ ഇന്ന മേ കറണ്ട് ബരി ദേവൽ സിമെന്തി നിഷ്പാദകയോ അധികം കിരിപിടി പ്രാസ് വിശദ നിഷ്പാദന മതകായി കിരിപിടി പോണോ കിസിം പ്രാസ്നെ വസ വിസന ദേശീയ കിരികോഗിന്റെ കിരീടി കഥമായി ഹറിയുടെ പ്രൊഡക്റ്റ് ആക്കല അപ്പിയാത്ര ഹറി ഏ അഭിമാനെ അപ്പിട്ട് തീയണോ നമുക്ക് അപിതമായി റട്ട് ഏ തനട അറങ്ങിനെ റട്ടാക് വിധിയുടെ റട്ടമേക്കട്ട് ഓണമതയാ കവിട് റട്ടമേക്കട്ട് ജാതിക വെടസറാണ തേമായി വിഷമദ്രവ്യോളിൻ തൊറ റട്ടാക് വിഹിക്കരിയുമ വെണുവേൻ അഭിതാങ് സീലോ ദിനാമ එකට එකතු වෙලා ඉන්නවා.
1: ඒකට කරන්න තියෙන්නේ ඔයාගේ දායකත්වය දෙන එක. දායකත්වය දෙනවා කියලා ලොකු ලොකු දේවල් කරන්න ඕනේ නැහැ. 19:27 කියන අංකයට කතා කරලා කියන්න තමයි තියෙන්නේ. විශේෂම කියනෝනේ ඔයා දෙන ඔක්කොම තොරතුරු වල රහස්‍යභාවය 100%ක්ම සුරකින්න. ඒ හින්දා බය වෙන්න එපා කාගෙනවත් කියන්න. මේක කේලමක් නෙවෙයි. ජීවිත අනතුරේ යවන්නේ නැති වෙන්න බේරගන්න තමයි අපි මේ වාට කියන්නේ කතා කරන්න කියලා 19:27ට.
0: රටම එකට වැඩසටහන. මොකද විෂ මද්‍රව්‍ය පාවිච්චි කරන උරව දන්නවා සෑහෙන නේ. ගණ්ඩරයක් නැහැ ඉතින් තරුණ ජීවිත පෙනුමේ ඉඳලා මානසික මට්ටම
1: හැසිරීම ඔක්කොම ඉවරයි.
0: ඒගොල්ලන් අපිට පුළුවන් නම් කලාවට යොමු කරන්න, ක්‍රීඩාවකට යොමු කරන්න, පොතක් පතක් කියවන්න, සාහිත්‍ය පැත්තට මොන හරි දෙයකට යොමු කරන්න,
1: සංගීතයට
0: ඒ වගේ දෙයක් කළා යම් කිසි උත්සාහයක් දරමු. මොකද රටේ ඊළඟ පරම්පරාව හිතන පතන ඉතාම ලස්සන නිර්මාණශීලී මිනිස්සු රටකට අවශ්‍යයි. පුංචි උත්සාහය කරන්න ගන්නයාද එවෙනුවෙන් 19:27 කෝල් එකක් දෙන්න 9:43.

0: പിന്നെ ഒരാളുമായി
1: നിരഞ്ജന സരോജനീകി അപ്പൊ ബലാനങ്ങേ സിന്ധു ദിനോട് പുലിയുമായിരുന്നു തമറ കുമാരി ഓവ് എക്കത്തു കിടക്കാനോ അപ്പൊ കൊല്ലെ കത്തുന്നു ഹരിമാതിരി എക്കത്ത് കിടക്കാനു ധനുഷിക്ക ഒയാവ് എക്കത്തു കിടക്കാനോ മാപ്പലകമി അഭിവാഹകന ഇന്നുവാക്കിയല്ല ഓണത്തെയാക്ക് വെച്ചാവേ സിന്ധു ദിന പുലവന്തികള ഹലത്തിനോ ദസൻ പുലവന്ത് Hi, good morning all of you. I am so happy to be here. Lassana Sindhu, I am here to be here. I am here to be here. I am here to be here. Lassana Sindhu, I am here to be here. Noori Shashini, I am here to be here. I am here to be here. Shashini.
0: Right, ta message ekak kiyawenata ikmanata message karanna menne me number ekata.
1: 0703 93 5 93 7 ta ikmanata message ekak kiyawanna.

0: റൈറ്റ് മിത്ര വരുണി അപ്പിട്ട് റട്ടത്തോട്ട് മുഖത്ത് ഉണിയകല ദനകയാകാൻ പ്രധാന പ്രവൃത്തി വികാശയറ്റം എത്തിയത് ഇന്നത് കാലേ അവില്ല ഇട കലിൻ ഗൃഹണിയൻ ലഹി ലഹി ദവാൽ ക്യാമറയ്ക്ക് ഹതനവാണം ക്യാമറയ്ക്ക് ഹതാകാൻ സുഗന്ധര ക്യാമറയ്ക്ക് ഹതാകാൻ പെൽവാത്ത ബട്ടിക്ക് പാവിച്ചു കറാണ് മതി
1: കറാണിപ്പൊ ഫലവത്ത ഗീതൽ കിടക്കിയാൽ പോഷണ ഗുണ ഇഹലോ മതി പുഞ്ചി പൊടിത്തങ്ങേ മാതക്ക് ശക്തിയെ വർദ്ധന കിടക്കാൻ മെഹമതേറ്റും ഗീതൽ ഉപയോഗിക്കറക്കാൻ പുലോ ഇതിൻ ഗെതിരി ഇന്ന് പുഞ്ചി പൊടിത്തണ്ട് ക്യാമറയ്ക്ക് റസ് കിടക്കാൻ ഗുണ കിടക്കാൻ ആട പുലോ
0: മണ്ഡലേ
1: സൂദാനം വിലായിന് അവ കോട്ടിപ്പതി വിശിലക്ഷപതി വകയും സന്നെ ബോണസ് വാസനവർ ഹിമിക്കാൻ അവസ്ഥാവ ഹതലതിൻ ഇതിൻ പറക്കുന്നത് ധന നിധാനത്തിനായിരിക്കും
0: വലന്ന് ഹിമതാക്കിരിമത്തേക്കാണോ ഗീതയുടെ ഗീതി പസ് പുലുവാങ് ധവാൽ പ്രധാന പ്രവൃത്തി വികാശയാണ് ഇത് പസ്സി അപ്പി ആയ മുണകെ ഹെമു
1: ധവാൽ ദലഹൈ ഹോമിന്ന്

ശക്തിയാക്കുമെന്ന് ഒബാദ് ദിനവാർ ധന നിധാനെ വിലതീകൻ ഒബാദ് കോടിപ്പറ്റിയേക്കുവാൻ.